സർവങ്ത്രാണം സർവം കർമ്മം സർവം ധർമ്മം സർവം ജോക്ത സർവം മോക്തര സവല ശാന്ത പരസാദ് നമോ നർക്കനാശ സദാവം പ്രകാശ അനംഗം സ്വരൂപെ അപംഗം വിഭൂത പരമാർത്ഥം പരമാർത്ഥേ സദാ സർവസാധ അഗാധ സ്വരൂപെ നിർബാധ വിഭൂത അനംഗി അനാമേ ത്രിഭംഗി ത്രികാമേ നിർഭംഗി സ്വരൂപെ